0: വൈറൽ വൈബ്. വൈറൽ വൈബ്. അസ്സലാമു അലൈക്കും. നദിയക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം കുരേഗന്ദാ വൈറൽ വൈബ് മിസ്സിസ് ലാഗെ മുളിങ് ആ ഷോയെഗെ ഫറാത്തു മർഹബ. മി ഹഫ്താഗെ ഷോയാക്കി ഗവസ് മി ബദൽ കൊല്ലി അൾഗുൻ ഫഹീദ. മ്യൂസിക്കി എവസ് ബോർഡർ എന്നുവത ബഹെഗെ ഹുരഹെന്നെത്തി ഇഹുസാസ്തവുഗെ ഹീഗ മുളി ദുനിയ ഗുളുവാലതേ പാരെ ലവേഗെ ബസ് നേങ്ങുണു കമുഗ വിയസ് ഏഗെ കുലവേ ഉഫാവിരി കമ ഹിതാമയാ ലോബിഗെ അസരുതാക്കി കൊമ്മെ മീഹക്കവസ് ഇഹുസാസ് കുരവേനെച്ചെ. മ്യൂസിക്കി ഏകക്കു അണിക്കാ ബദ്ദലു നുവ ബീരട്ടി ഹിങ്കുളുവാതെ ഫാലമേ. മി ഹഫ്താഗെ വൈറൽ വൈബക്കി ദുനിയഗെക്കി കങ്കുളതക്കും ബൈനലോഗുവാമി ഫെംവറുഗ വൈറൽ വേ ബൈ ഫാഹക്കൊലവെ ലവതവുഗെ തഫ്സീലി തതുരെ. എമ്മെ ഫുരുതമ തുരുക്കിയഗെ മഷൂറു തരി തരുഖാൻ നവാരസത്തെക നുവധിയ ഹതേഗ നെരുണു ഷിമാരിക് നുവത കിസ്കിസ പലാലമ. ಮಿಲದಾಗೆ ಕೋರಸ್ ನಿಮೇರು ಅಣ್ಣ ಅಡಕಿ ಮುಳಿ ದುನಿಯೆಯ ಎಲವ ಮಶೂರುವಂಗೆ ಸಿರ್ರು. ಬಸ್ನೇಂಗುಣು ಕಮುಗವಿಯಸ್ ಎಲವಾಗೆ ರಿದಮ ತರುಖಾನ್ಗೆ ಹುಣರುವರಿ ಕಮ್ಗೆ ಸಬುಂ ಯೂರಪ ಅಮೆರಿಕಾಗೆ ಚಾರ್ತವ್ಗೆ ಕುರಿ ಹೋದ ತುರುಕಿಗೆ ಮ್ಯೂಸಿಕ್ ಆ ಉಸ್ಮಿನ್ ತಹಕಗೆ ಗೊಸ್ತಿಂಗ್. ಲವೆ ಲಿಬುಣು ಪೊಡು ಕಾಮಿಯಾಬಿಯ ಏಗೆ ಸೌಬುನ್ ಲಿಬುಣು ಬೈನಲ್ ಅಕ್ವಾಮೆ ಮಶೂರು ಕಮ ಬೆಹೆಗೊತು ವಾಹಕ ದಕ್ಕಮುಂ ತರುಖಾನ್ ಬುಣೆಫಣಿ ಏನಾಕಿ ಅಬದಿಸ್ ಮಸೆಕತುಗ ಬಿಸಿ ಕೊಂಗುಳುಮ ವರ ಬೊಡ ಲೋಬಿಕುರಾಮಿ ಹೆಕ್ಕಮ.
1: I mean, when I go back to New York, home, yes, I have some time to, you know, even PlayStation and all that. But usually now I'm very busy. Just traveling all the time, going to different countries, doing TV shows, interviews and all that. But I love it. I love to be busy.
0: Lava viral vuma gulegeng ay barbara thawala duniyege eke kankulataka kuranjahun daturutaka fenunge faratun libunu bodo samalkamge sabung enahuri varam ufalung.